ഗുഡ് മോർണിംഗ് ഓൾ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര. ഒരു നല്ല കഥ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ കഥകൾക്ക് ജീവൻ നൽകുന്നത് കഥാകൃത്തുകളാണ്. അവരുടെ ഭാവനയും അനുഭവങ്ങളും വാക്കുകളായി മാറുമ്പോഴാണ് നമുക്ക് മറക്കാനാകാത്ത കഥാപാത്രങ്ങളും മനോഹരമായ കഥകളും ലഭിക്കുന്നത്. ഇന്ന് നമുക്ക് കഥകളുടെ ആ അത്ഭുത ലോകം സൃഷ്ടിക്കുന്ന കഥാകൃത്തുകളെക്കുറിച്ചാകാം നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ കുറേ സമ്മാനങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് വഴിയേ പറയാം. അപ്പോൾ നമുക്കിനി കുറച്ച് ബ്യൂട്ടിഫുൾ പാട്ടുകൾ കേട്ടിട്ട് വന്നാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര.

0: ഹേയ് വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര. അപ്പോൾ ഇന്ന് നമുക്ക് SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കേട്ടാലോ.
1: ഭഗവാനെ, കവിത കുറച്ചു കാലമായിട്ട് അസുഖമില്ലായിരുന്നു. ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി വട്ട് വട്ട്.
2: ചെത്തിക്കാര ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകൾ കൈയടിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
3: ആകാശ ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി, പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാ പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ.
0: എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, 9072879090. അപ്പൊ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർഷിക്കിടാവിൽ കുട്ടി ആർഷി മിഹിര. ഇന്ന് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയ എഴുത്തുകാരനായ കുഞ്ഞുണ്ണി മാഷിനെ പറ്റിയാണ്. ചെറിയ വാക്കുകളിൽ വലിയ ജീവിത സത്യങ്ങൾ പറഞ്ഞ കവിയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട കവിതകളാണ് അദ്ദേഹം എഴുതിയത്. ഓരോ കവിതയും വെറും രണ്ടോ മൂന്നോ വാക്കുകളായിരിക്കാം, പക്ഷേ അതിലെ അർത്ഥം ജീവിതം മുഴുവൻ ഓർക്കാവുന്നതാണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന വരികൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ലാളിത്യവും നർമ്മവും ചിന്തിപ്പിക്കുന്ന സന്ദേശവുമാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളുടെ പ്രത്യേകത. ചെറിയ കവിതകൾ, വലിയ സന്ദേശങ്ങൾ, അതാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ സാഹിത്യലോകം. നമുക്കും വായിക്കാം, ചിന്തിക്കാം, വളരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര. നമുക്ക് വേറൊരു കഥാകൃത്തിനെ പരിചയപ്പെട്ടാലോ? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട ബഷീർ ഒരു എഴുത്തുകാരൻ മാത്രമല്ല, സ്വാതന്ത്ര്യസമര സേനാനിയും

ഹായ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജികിടാവിൽ നിന്നും കുട്ടി ആർജി മിഹിര. ഇന്ന് ഞാൻ വായിച്ചൊരു കഥയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ശ്രദ്ധേയമായ കഥയായ ഭൂമിയുടെ അവകാശികളാണത്. ഈ കഥ മനുഷ്യർ മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരേപോലെ അവകാശമുണ്ടെന്ന വലിയ സന്ദേശം നൽകുന്ന ഒരു കഥയാണിത്. ഇന്നത്തെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മെ വീണ്ടും ബോധ്യപ്പെടുത്തുന്ന കഥ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അവകാശികൾ ഒരു കഥ മാത്രമല്ല, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന ഒരു വലിയ ജീവിതപാഠമാണിത്. വൈക്കം ബഷീറിനെ, സംരക്ഷിക്കാം നമ്മുടെ ഭൂമിയെ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജി കിടാവിൽ നിന്നും കുട്ടി ആർജി മിഹിര.

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂട നിങ്ങളോടൊപ്പം RJ കിടാവിൽ നിന്നും കുട്ടി RJ മിഹിര. ഇന്ന് പലരും മണിക്കൂറോളം മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്നു. റീൽസ് കാണാനും സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനും സമയം കൂട്ടുന്നു. പക്ഷേ ഒരു നല്ല കഥ വായിക്കാൻ കുറച്ച് മിനിറ്റുകൾ പോലും ആരും കണ്ടെത്താറില്ല. മൊബൈൽ അറിവ് നൽകും, പക്ഷേ പുസ്തകങ്ങൾ ചിന്തിക്കാൻ പഠിപ്പിക്കും. ഒരു നല്ല കഥ നമ്മുടെ ഭാവനയും ഭാഷയും മനസ്സും വളർത്തുന്നു. കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മളും പല പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ദിവസവും വെറും 15 മിനിറ്റെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്തണം. മൊബൈലിന് ചെറിയ ഇടവേളയൊക്കെ നൽകി പുസ്തകത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. കാരണം ഒരു നല്ല വായനക്കാരനാണ് നാളത്തെ നല്ല ചിന്തകനും ഒരു നല്ല മനുഷ്യനും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം RJ കിടാവിൽ നിന്നും കുട്ടി RJ മിഹിര.

ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടെ നിങ്ങളോടൊപ്പം ആർജികിടാവിൽ നിന്നും കുട്ടി ആർജി മിഹിര. ഓരോ കാലത്തും പുതിയ എഴുത്തുകാർ ജനിക്കുന്നു. അവർ പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ കഥകളും നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളും യുവതലമുറയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവരുടെ എഴുത്തിലൂടെ നമ്മൾ അറിയുന്നു. ഒരു പുതിയ എഴുത്തുകാരന് ഒരു അവസരം നൽകുന്നത് ഒരു പുതിയ ലോകം കണ്ടെത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രശസ്തമായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാത്രമല്ല പുതിയ എഴുത്തുകാരുടെ കൃതികളും വായിക്കാം. ഒരുപക്ഷെ നാളെയുടെ മഹാനായ സാഹിത്യകാരൻ ഇന്ന് തൻ്റെ ആദ്യ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. വായിക്കാം, പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ നിന്നും കുട്ടി ആർജെ മിഹിരാ.

ढीटनम लवलस्ट डबल कष्ट बड़ा ढीटनम।

ഹേ ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജിക്കിടാവിൽ നിന്നും കുട്ടി ആർജി മിഹിര. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എനിക്ക് റീഡിങ് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നായിരുന്നില്ല കേട്ടോ. അമ്മ പണ്ട് ബുക്ക് വായിച്ചു തരും, അത് കേട്ടിങ്ങനെ ഇരിക്കും. അതിൽ നിന്ന് എനിക്കൊരു കഥാകൃത്തിനെ കിട്ടി, സുധാമൂർത്തി. എനിക്ക് സുധാമൂർത്തിയുടെ കഥകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഈ കഴിഞ്ഞ വെക്കേഷനിൽ ഞാനൊരു ബുക്ക് ഫുള്ള് ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷനിലാണ് ഞാൻ കുറേ ബുക്കുകൾ വായിക്കാൻ തുടങ്ങിയത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ,

വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജകിടാവിൽ നിന്നും കുട്ടി ആർജെ മിഹിര. ഒരു സിനിമ കാണുമ്പോൾ എല്ലാ കാഴ്ചകളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിലാണ് സൃഷ്ടിക്കുന്നത്. അതാണ് വായനയുടെ ഏറ്റവും വലിയ മാജിക്. ഓരോ കഥാപാത്രത്തിനും നമ്മുടെ മനസ്സിലൊരു മുഖമുണ്ടാകും. അതേപോലെ തന്നെ ഓരോ സ്ഥലത്തിനും ഒരു നിറമുണ്ടാകും. അങ്ങനെ വായന നമ്മുടെ ഭാവനാശക്തിയെ വളർത്തുന്നു. അതുകൊണ്ട് ദിവസവും കുറച്ച് സമയമെങ്കിലും വായിക്കൂ. കാരണം പുസ്തകങ്ങൾ അറിവ് മാത്രമല്ല നൽകുന്നത്, ചിന്തിക്കാനും സ്വപ്നം കാണാനും പുതിയ ലോകങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. മൊബൈൽ സ്ക്രീൻ ചിത്രങ്ങൾ കാണിച്ചു തരുമ്പോൾ പുസ്തകങ്ങൾ നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ വരയ്ക്കാനാണ് പഠിപ്പിക്കുന്നത്. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ നിന്നും കുട്ടി ആർജെ മിഹിര.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടെ നിങ്ങളോടൊപ്പം ആർഷേ കിടാവിൽ നിന്നും കുട്ടി ആർഷേ മിഹിര. നിങ്ങൾ കഥ എഴുതാറുണ്ടോ? പക്ഷേ ആ ചോദ്യം എഴുത്തുകാർക്ക് മാത്രമല്ല കേട്ടോ, ഓരോരുത്തരോടും ചോദിക്കാവുന്നതാണ്. കാരണം ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിൻ്റെ കഥയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ചിലർ അത് കടലാസിൽ എഴുതുന്നു, ചിലർ പ്രവൃത്തിയിലൂടെ എഴുതുന്നു. നല്ല കഥയ്ക്ക് വലിയ വാക്കുകളൊന്നും വേണ്ട, ഒരു ചെറിയ അനുഭവം, ഒരു നല്ല ചിന്ത, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി മതി. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മനോഹരമായ കഥയാവട്ടെ, അങ്ങനെ ഒരു നാൾ മറ്റൊരാൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമായി നിങ്ങൾ മാറട്ടെ. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടെ നിങ്ങളോടൊപ്പം ആർഷേ കിടാവിൽ നിന്നും കുട്ടി ആർഷേ മിഹിര.
1: സ്വീകരിക്കാൻ

0: അത് ശരി, വന്നു വന്നുമാര് നമ്മളെക്കാൾ കുഴപ്പമാണല്ലോ.
1: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.

0: ഇത്
1: ഞാൻ വിട്ടു തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: അന്ന് നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വേണ്ടി.

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്ത്
0: നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞത്.
2: പിന്നെ
0: പോയെ
2: റൊമാൻറ്റിക് അറിയില്ല.
0: അതിലേക്ക് നിർണ്ണയം കാണിക്കണത്
2: ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്നത്.

0: വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര. അപ്പോൾ ഇന്ന് നമുക്ക് SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ മൂവി ഡയലോഗാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് കേട്ടാലോ.
1: ഭഗവാനെ, കവിത കുറച്ചു കാലമായിട്ട് അസുഖം ഇല്ലായിരുന്നല്ലോ.
2: നിക്കട്ടെ.
1: ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി വട്ടുവട്ട്.
2: ചെത്തിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകള് കൈയടിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
3: ആകാശ ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി, പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാ പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ.
0: എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, 9072879090. അപ്പൊ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ കുട്ടി ആർജെ മിഹിര.

കേട്ടറിഞ്ഞ കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം ആർഷ കിടാവിൽ നിന്നും കുട്ടി ആർഷ മിഹിര. ലാസ്റ്റായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ദിവസവും നാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതെന്തിനാണ്? ശരീരത്തിനാണ്. എന്നാൽ മനസ്സിനും ചിന്തകൾക്കും വേണ്ട ഭക്ഷണം എന്താണ്? അതാണ് വായന. ഒരു പുസ്തകം വായിക്കുമ്പോൾ നാം അക്ഷരങ്ങൾ മാത്രം വായിക്കുന്നില്ല, അനുഭവങ്ങളും ആശയങ്ങളും ജീവിത പാഠങ്ങളുമാണ് സ്വന്തമാക്കുന്നത്. വായന നമ്മുടെ കാഴ്ചപ്പാടിനെ വിശാലമാക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിജയിച്ച പല വ്യക്തികളുടെയും പൊതുവായ ശീലം എന്താണെന്നറിയാമോ? അവർ ദിവസവും വായിക്കുന്നുണ്ട്. അറിവ് ഒരിക്കലും നഷ്ടമാകാത്ത സമ്പത്താണ്. അതിനാൽ ദിവസവും കുറച്ച് സമയം വായിക്കാനായി മാറ്റിവെക്കാം. ഇന്ന് വായിക്കുന്ന ഒരു നല്ല പുസ്തകം നാളത്തെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം. വായിക്കൂ, വളരൂ, മറ്റുള്ളവരെയും വായിക്കാൻ പ്രചോദിപ്പിക്കൂ. അപ്പോഴേ എനിക്ക് ഗുഡ് ബൈ പറയാൻ സമയമായിട്ടോ. അടുത്തൊരു ദിവസം മറ്റൊരു കുട്ടി ആർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. കീപ് ലിസണിങ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ആർജെ കിടാവിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടി ആർജെ മിഹിര സൈനിങ് ഓഫ്.

ഹലോ, ഗുഡ് മോർണിംഗ് തൃശൂർ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ടീച്ചർ ആജയ് ശ്രീദേവി. ഐഡിയൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കടകശ്ശേരിയിൽ സയൻസ് ടീച്ചറായി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ് മുറിയിൽ കുട്ടികളോടൊപ്പം ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങൾ പങ്കുവെക്കുന്ന ഒരാൾ, പക്ഷേ ഇന്ന് ഈ മൈക്കിൻ്റെ മുന്നിൽ ഒരു ടീച്ചറായി അല്ല, നിങ്ങളോടൊപ്പം കുറച്ച് നല്ല ചിന്തകളും മനോഹരമായ നിമിഷങ്ങളും പങ്കുവെക്കാനെത്തിയ ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. നിങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ദിസ് ബ്യൂട്ടിഫുൾ ജേർണി. ഇനി ഒരുപാട് മനോഹര ഗാനങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. ഗാനം കഴിഞ്ഞൊരു ഇൻട്രസ്റ്റിംഗ് ചലഞ്ച് നിങ്ങളെ കാത്തിരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ടീച്ചർ ആർജി ശ്രീദേവി, ടിപ്സ് ആൻഡ് ട്രിക്സ് ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ തൃശൂർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആൻഡ് ദിസ് ഈസ് യുവർ ടീച്ചർ ആർജെ ശ്രീദേവി. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഒരു ചെറിയ സ്മൈല് കൊണ്ടുവരുന്ന ഒരു മൊമെന്റ് ഷെയർ ചെയ്യാം. നമ്മളെല്ലാവരും മൂവീസ് കാണാറുണ്ടല്ലേ. ചില സീൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ചില ഡയലോഗ്സ് നമ്മൾ ഫ്രണ്ട്സിനോട് പറയും, ചിലത് മൈൻഡിൽ സ്റ്റക്കാകും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് അറിയോ? ഒരു സിംഗിൾ ഡയലോഗ് കേട്ടാൽ പലർക്കും ഇൻസ്റ്റൻ്റ്ലി മൂവി റിമെമ്പർ ആകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ മൂവി ഡയലോഗിനെ കുറിച്ചിട്ടാണ്. സോ ഗസ് ദ മൂവി ആൻഡ് ക്രാക്ക് ദ പ്രൈസ്.
1: ഭഗവാനെ, കവിത കുറച്ചു കാലമായിട്ട് അസുഖം ഇല്ലായിരുന്നല്ലോ. നിക്കട്ടെ. ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി വട്ടുവട്ട്.
2: ചെത്തിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകള് കൈയടിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
3: ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. പൊട്ടിപ്പോയ ഒരു പട്ടച്ചരടും കിട്ടാ പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവി കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ.
0: അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മൂവി ഡയലോഗ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറക്കരുത്, ദ നമ്പർ ഇസ് 9072879090. വൺസ് അഗെയിൻ, 9072879090. സോ ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ മറക്കരുത് ട്ടോ. ഇനി മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ടീച്ചർ ആർജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ്

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

hello Trishur. This is my Radio 90 FM. I am teacher RJ Sridevi. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ദിവസവും സ്റ്റോറീസ് കാണുന്നവരാണല്ലേ. ഇൻസ്റ്റഗ്രാം സ്റ്റോറീസ്, വാട്സപ്പ് സ്റ്റേറ്റസ്, യൂട്യൂബ് ഷോർട്സ്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്, ഈ ചെറിയ സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ജനറേഷൻ തന്നെയാണ് ഇന്ന് പുതിയ മലയാള എഴുത്തുകാർ വായിക്കുന്നതും. കാരണം ഇന്നത്തെ എഴുത്തുകാർ വലിയ വലിയ ഭാഷകളിൽ സംസാരിക്കുന്നവരല്ല, നമ്മുടെ ഭാഷയിലാണ് അവർ എഴുതുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് അവർ എഴുതുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, ഓവർ തിങ്കിങ്, ഡ്രീംസ്, നമ്മൾ ദിവസവും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. അതുകൊണ്ടാണ് പല പുതിയ പുസ്തകങ്ങളും യുവാക്കൾക്കിടയിൽ വൈറലാകുന്നത്. സോ നമുക്ക് തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പാട്ടുകൾക്ക് ശേഷം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ടീച്ചർ ആർജി ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

ഹായ് ഹലോ തൃശു, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ടീച്ചർ ആർജി ശ്രീദേവി, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഒരു ചോദ്യം, ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ ആദ്യം നോക്കുന്നത് എന്താണ്? പേജ് കൗണ്ട് ആണോ? സത്യം പറയട്ടെ, പലരും റീഡിങ്ങിനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ടാണ് കാണുന്നത്. എത്ര പേജ് തീർത്തു, എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ പുസ്തക ആസ്വാദനം അങ്ങനെയല്ല. ഒരു മൂവി കാണുമ്പോൾ ഫേവറേറ്റ് സീൻ എൻജോയ് ചെയ്യില്ലേ നമ്മളെല്ലാവരും? അതുപോലെ പുസ്തകത്തിലും ചില വരികൾ നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരു പേജ് മാത്രം വായിച്ചാലും മതി, ആ ഒരു പേജ് മുഴുവൻ ദിവസം നമ്മളോടൊപ്പം ഉണ്ടാകും. ശരിയല്ലേ? തിരിച്ചു വരാൻ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം സ്റ്റേ ട്യൂൺഡ്. This is my radio 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ I am teacher RJ ശ്രീദേവി, tips and tricks ലൂടെ.

വെൽക്കം ബാക്ക് തൃശൂർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടെ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഒരു സിനിമ കണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞാലും ചില സീൻസ് ഓർമ്മയിൽ ഉണ്ടാകാറില്ലേ? ബുക്സിന് അതുപോലെ ഒരു മാജിക്കൽ പവർ ഉണ്ട്. ചില ക്യാരക്ടേഴ്സ് നമ്മളെ വിട്ടുപോകാറില്ല, ചില ഡയലോഗ്സ് നമ്മൾ മറക്കില്ല. കാരണം ആ കഥയിൽ എവിടെയെങ്കിലും നമ്മളെ അത് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഒരു നല്ല പുസ്തകം നമ്മളെ എൻ്റർടൈൻ ചെയ്യുക മാത്രമല്ല, അത് നമ്മളെ മനസ്സിലാക്കുകയും ചെയ്യും. സംടൈംസ് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ അറിയാത്ത കാര്യങ്ങൾ പോലും ഒരു പുസ്തകം കാണിച്ചു തരും. സോ നമുക്ക് തിരിച്ചു വരാം മനോഹരമായിട്ടുള്ള കുറേ പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ ആർ ജി ശ്രീദേവി ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പിറന്നേ കോടി പറന്നേ ഹേ ആണ്ടവനേ ആണ്ടി മനസ്സേ ഏതായി പിറന്നേ കോടി പറന്നേ മാരിയപ്പ ഏ തേരെ ഇഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ

Hey, hi, hello, Trishur. This is teacher RJ Sridevi from My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഒരു കാര്യം പറയട്ടെ. പലപ്പോഴും നമ്മൾ ഒരു പുസ്തകം വായിക്കും, പക്ഷേ ആ പുസ്തകം നമ്മളെ വായിക്കുകയാണ് എന്ന് നമ്മൾ നോട്ടീസ് ചെയ്യാറില്ലേ? ഒരു നല്ല കഥ നമ്മളെ എൻ്റർടൈൻ ചെയ്യുക മാത്രമല്ല, നമ്മളെ തന്നെ അത് കാണിച്ചു തരുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ. അതുപോലെ തന്നെ നമ്മുടെ ബുക്സ് ആയാലും സിനിമാസ് ആയാലും നമ്മൾ കാണുമ്പോൾ പല ക്യാരക്ടേഴ്സും നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഹീറോയാണോ അതോ വില്ലനാണോ? ആരാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകൾക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെ ടീച്ചർ ആർ ജെ ശ്രീദേവി, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

ஹே ஹாய் ஹலோ த்ரிஷூர், திஸ் இஸ் மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டுகுடன் நீங்கள்கொப்பம் டீச்சர் ஆர்ஜே ஸ்ரீதேவி டிப்ஸ் அண்ட் ட்ரிக்ஸிலூடെ. നിങ്ങളൊരു പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ? അത് വീണ്ടും ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? കാരണം ചില ബുക്സ് അതൊരിക്കലും എൻഡാവില്ല, അത് നമ്മുടെ തോട്ട്സുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. അതേപോലെ തന്നെ ഓരോ സീൻ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും അതിങ്ങനെ സ്റ്റോർഡാണ്. ചിലതൊക്കെ നമുക്ക് റിലേറ്റബിൾ ആയിരിക്കും അല്ലേ? അങ്ങനെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ബുക്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ സ്റ്റക്കായിട്ടുള്ള ഡയലോഗ്സും ഉണ്ടാവൂലേ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഏതായിരിക്കും പറയുക? അപ്പോൾ നമുക്ക് തിരിച്ചു വരാം കുറേ കളർഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കുമൊപ്പം ടീച്ചർ ആജി ശ്രീദേവി ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

ഹേയ് ഹായ് ഹലോ ത്രിശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ വിത്ത് മീ ടീച്ചർ ആർജെ ശ്രീദേവി. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഇന്നത്തെ ജനറേഷനിൽ ഒരു ഫണ്ണി തിങ് ഉണ്ട്. അതായത് നമ്മൾ ബുക്ക് പിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ അതിൽ ശ്രദ്ധിക്കുക, നമ്മുടെ കവറായിരിക്കും നമ്മൾ നോക്കുക അല്ലേ. പക്ഷേ നല്ല ബുക്സിൻ്റെ സീക്രട്ട് കവറിലാണോ? അതിനുള്ളിലെ സിമ്പിളായിട്ടുള്ള ട്രൂത്താണ്. നമ്മളുടെ ലൈഫിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലൈൻസ് നമുക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യപ്പെടും. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയൊരു ആശയം. അതായത് നമ്മൾ പുസ്തകം എടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ പുറത്തെ കവറിനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ എന്താണ് എഴുതിയത് എന്നുള്ള കാര്യം നമുക്കറിയോ? ഇല്ല അല്ലേ. അതുപോലെ തന്നെയാണ് മനുഷ്യരെയും. സു തിരിച്ചു വരാം കളർഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം ടീച്ചർ ആർജെ ശ്രീദേവി. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ

ഹായ് ഹലോ തൃശൂർ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കും ഒപ്പം ടീച്ചർ ആർജി ശ്രീദേവി, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. ഓക്കെ, ഇനി സംസാരകലയെക്കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. ഒരു ട്രൂത്ത് പറയട്ടെ, നല്ല സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ അല്ല, അവരെപ്പോഴും എന്താ ചെയ്യുക, പ്രാക്ടീസിലൂടെയാണ് അവർ ഷേപ്പാവുക. സോ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും തെറ്റുണ്ടാവും, ശബ്ദം വിറയ്ക്കും, പക്ഷേ അത് നോർമലാണ്. പക്ഷേ ഏതൊരു കലയായാലും നമ്മളതിൽ എന്ത് വേണം, പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമ്മളൊരു പെർഫെക്റ്റ് ഹ്യൂമൻ ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. സോ സ്റ്റേജ് ഫിയർ ഉണ്ടോ? ഗുഡ് സൈൻ ആണ്, ബിക്കോസ് ഇറ്റ് മേക്സ് യു കെയർ, ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ദെയർ, മൂവ് ത്രൂ ഇറ്റ്. സോ നമുക്ക് തിരിച്ചു വരാം മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകൾക്ക് ശേഷം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ടീച്ചർ ആർജി ശ്രീദേവി, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

ഹായ് ഹലോ തൃശൂർ, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ടീച്ചർ ആജി ശ്രീദേവി. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഒരു ചെറിയ ടിപ്പ്: കണ്ണാടിക്ക് മുന്നിൽ സംസാരിക്കുക, ഒറ്റയ്ക്ക് സംസാരിക്കുക. ആദ്യം അതൊക്കെ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ അതാണ് ഏറ്റവും നമ്മുടെ കോൺഫിഡൻറ് ലെവല് അല്ലെങ്കിൽ കോൺഫിഡൻറ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. ഇത് പറഞ്ഞപ്പോഴാണ് മഞ്ജു ചേച്ചി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നത്: ഇഫ് യു വോണ്ട് ടു ഡു സംതിങ്, യു ഹാവ് ടു ഡു ഇറ്റ് ഡിഫറൻ്റ്ലി. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നുവോ അത് തന്നെ നീ ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഐ ആം ഡിഫറൻറ്റ്. സോ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ടീച്ചർ ആജി ശ്രീദേവി. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ.

0: ഹലോ തൃശൂർ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആൻഡ് ദിസ് ഈസ് യുവർ ടീച്ചർ ആർജെ ശ്രീദേവി. ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ ഒരു ചെറിയ സ്മൈൽ കൊണ്ടുവരുന്ന ഒരു മൊമെന്റ് ഷെയർ ചെയ്യാം. നമ്മളെല്ലാവരും മൂവീസ് കാണാറുണ്ടല്ലേ. ചില സീൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ചില ഡയലോഗ്സ് നമ്മൾ ഫ്രണ്ട്സിനോട് പറയും, ചിലത് മൈൻഡിൽ സ്റ്റക്കാകും. പക്ഷേ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്നറിയോ, ഒരു സിംഗിൾ ഡയലോഗ് കേട്ടാൽ പലർക്കും ഇൻസ്റ്റൻ്റ്ലി മൂവി റിമെമ്പർ ആകും. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ മൂവി ഡയലോഗിനെ കുറിച്ചിട്ടാണ്. സോ ഗസ് ദ മൂവി ആൻഡ് ക്രാക്ക് ദ പ്രൈസ്.
1: ഭഗവാനെ, കവിത കുറച്ചു കാലമായിട്ട് അസുഖം ഇല്ലായിരുന്നല്ലോ.
2: നിക്കട്ടെ.
1: ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി വട്ടുവട്ട്.
2: ചെത്തിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകള് കൈയടിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം.
3: ആകാശ ചെരുവിലാരോ ഗുരുതി കിണ്ണം തട്ടിമറിച്ചു, കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും, മർത്യൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവി കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ.
0: അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ മൂവി ഡയലോഗ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറക്കരുത്, ദ നമ്പർ ഇസ് 9072879090. വൺസ് അഗെയിൻ 9072879090. സോ ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാൻ മറക്കരുത് ട്ടോ. ഇനി മനോഹരമായിട്ടുള്ള കുറച്ച് പാട്ടുകളിലേക്ക് കേറാം. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ടീച്ചർ ആർജെ ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ്

ഹേയ് ഹലോ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ കൂടെ ടീച്ചർ ആർജി ശ്രീദേവി, ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ. അങ്ങനെ നമ്മുടെ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നിങ്ങളോട് സംസാരിച്ച് എനിക്ക് മതിയാവണില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ, പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മതിയാവില്ല. എന്നാലും പോകുന്നതിന് മുന്നേ എൻ്റെ ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, വായിക്കൂ, കേൾക്കൂ, ചിന്തിക്കൂ. കാരണം ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാലും മറ്റൊരു ദിവസം മറ്റൊരു ടീച്ചർ അജയ് നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ആൻഡ് ബൈ ബൈ ത്രിശൂർ. ദിസ് ഇസ് ടീച്ചർ അജയ് ശ്രീദേവി ഫ്രം മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ടിപ്സ് ആൻഡ് ട്രിക്സിൽ.

0: എന്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളി.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹലോ, നമസ്കാരം. ഞാൻ ആർജി മിറയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2026 ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം June 28 ഞായറാഴ്ച ആണ് കേട്ടോ. ആ കാര്യം ആരും മറന്നുപോകരുത്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു പ്രധാന കാര്യം ഓർമ്മിക്കാം, മുൻപ് പോളിയോ വാക്സിൻ എടുത്ത കുട്ടികളായാലും ഒരു തുള്ളിമരുന്ന് നിർബന്ധമായും നൽകേണ്ടതാണ്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗീകൃത വാക്സിനേഷൻ ബൂത്തുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് തുള്ളിമരുന്ന് ലഭിക്കൂട്ടോ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബൂത്തുകളും കൂടുതൽ വിവരങ്ങളും അറിയാൻ നാഷണൽ ഹെൽത്ത് മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പോളിയോ രഹിത ഭാരതത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം.
1: My Radio 90 FM.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: ഹലോ, നമസ്കാരം. ഞാൻ ആർജി മിറയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2026 ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം June 28 ഞായറാഴ്ച ആണ് ട്ടോ. ആ കാര്യം ആരും മറന്നുപോകരുത്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു പ്രധാന കാര്യം ഓർമ്മിക്കാം, മുൻപ് പോളിയോ വാക്സിൻ എടുത്ത കുട്ടികളായാലും ഒരു തുള്ളിമരുന്ന് നിർബന്ധമായും നൽകേണ്ടതാണ്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗീകൃത വാക്സിനേഷൻ ബൂത്തുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് തുള്ളിമരുന്ന് ലഭിക്കൂ ട്ടോ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബൂത്തുകളും കൂടുതൽ വിവരങ്ങളും അറിയാൻ നാഷണൽ ഹെൽത്ത് മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പോളിയോ രഹിത ഭാരതത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

മൈ റേഡിയോ 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ജബ് തക് ഖുദാ.

0: കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

ഹലോ, നമസ്കാരം. ഞാൻ ആർജി മിറയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. 2026 ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം June 28 ഞായറാഴ്ച ആണ് കേട്ടോ. ആ കാര്യം ആരും മറന്നുപോകരുത്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു പ്രധാന കാര്യം ഓർമ്മിക്കാം, മുൻപ് പോളിയോ വാക്സിൻ എടുത്ത കുട്ടികളായാലും ഒരു തുള്ളിമരുന്ന് നിർബന്ധമായും നൽകേണ്ടതാണ്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗീകൃത വാക്സിനേഷൻ ബൂത്തുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് തുള്ളിമരുന്ന് ലഭിക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബൂത്തുകളും കൂടുതൽ വിവരങ്ങളും അറിയാൻ നാഷണൽ ഹെൽത്ത് മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പോളിയോ രഹിത ഭാരതത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം.

ഹലോ, നമസ്കാരം. ഞാൻ ആർജി മിറയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. 2026 ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം June 28 ഞായറാഴ്ച ആണ് കേട്ടോ. ആ കാര്യം ആരും മറന്നുപോകരുത്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു പ്രധാന കാര്യം ഓർമ്മിക്കാം, മുൻപ് പോളിയോ വാക്സിൻ എടുത്ത കുട്ടികളായാലും ഒരു തുള്ളിമരുന്ന് നിർബന്ധമായും നൽകേണ്ടതാണ്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗീകൃത വാക്സിനേഷൻ ബൂത്തുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് തുള്ളിമരുന്ന് ലഭിക്കൂട്ടോ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബൂത്തുകളും കൂടുതൽ വിവരങ്ങളും അറിയാൻ നാഷണൽ ഹെൽത്ത് മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പോളിയോ രഹിത ഭാരതത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം ദം

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

ഹലോ, നമസ്കാരം. ഞാൻ ആർജി മിറയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2026 ദേശീയ പൾസ് പോളിയോ പ്രതിരോധ ദിനം June 28 ഞായറാഴ്ച ആണ് കേട്ടോ. ആ കാര്യം ആരും മറന്നുപോകരുത്. ജനനം മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഒരു പ്രധാന കാര്യം ഓർമ്മിക്കാം, മുൻപ് പോളിയോ വാക്സിൻ എടുത്ത കുട്ടികളായാലും ഒരു തുള്ളിമരുന്ന് നിർബന്ധമായും നൽകേണ്ടതാണ്. അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗീകൃത വാക്സിനേഷൻ ബൂത്തുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്ന് തുള്ളിമരുന്ന് ലഭിക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ബൂത്തുകളും കൂടുതൽ വിവരങ്ങളും അറിയാൻ നാഷണൽ ഹെൽത്ത് മിഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. പോളിയോ രഹിത ഭാരതത്തിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം.

പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.